ചിതാസ്തകം ഗോപാല ബാലചാരചൂരം ബാലകൃഷ്ണമാശ്രയേന്ദ്രാംഗ മംഗളാംഗ സൗഖ്യഭാസക സംഗദാസുരോത്തമാംഗ പ്രദായകം തുംഗവൈരവാഭിരമംഗളാമൃതം സദാ ഗോപാല ബാലചാരചൂരം ബാലകൃഷ്ണ പുണ്യനാമനാമിതം സുഭാഷ്ടകം ഈ പഠന്തി സത്യകോത്തമാസനാമുദാച്ചിതം.